ആവും. സബ് സ്വർത്തി മേൽ സ്വർത്തുക്കമായി, സബ് കീമത്ത് മേൽ കീമത്ത് പായി, ജ്ഞാനീ ത്യാനീ ഗുര ഗുരഹായി, കഹന്നാ ജായി തേരി തേല് വടയായി. സബ് സത്ത് സബ് തപ് സബ് ചങ്ങയായിയാം, സിദ്ധാ പുരുഖാം കിയാം വടയായിയാം, തുദ്വേണ സിദ്ധി കിനനാ പായ്യ, കരം മിലേ നാഹി ഠാകുര ഹയ്യ. ആഖണ വാള ക്യാവേ ചാര, സിഫതി പരേ തേരേ പണ്ഡാര, ജിസ്തൂ ദേ തിസൈ ക്യാ ചാര, നാനക് സച്ച് സവാര നഹാര. ആസാ മഹല്ല പഹല, ആഖാ ജീവാ വിസരേ മര ജാഊ, ആഖണ ഔഖാ സാച്ചാ നാഊ, സാച്ചേ നാം കീ ലാഗേ ഭൂഖ, ഉത് ഭൂഖേ ഖായേ ചലിയേ ദുഃഖ. സോ ക്യോ വിസരേ മേരീ മായേ, സാച്ചാ സാഹിബ് സാച്ചേ നായേ രഹാഊ, സാച്ചേ നാം കീ തില വടയായി, ആഖ ഥക്കേ കീമത് നഹി പായി. ജേ സബ് മിൽക്കേ ആഖണ പാഹേ, വഡാ ന ഹോവേ ഘാട്ട് ന ജായേ, നാ ഓ മരേ ന ഹോവേ സോഗ, ദിന്ദാ രഹേ ന ചുക്കേ ഭോഗ, ഗുണ ഏഹോ ഹോര നാഹി കോയേ, നാ കോ ഹോവാ നാ കോ ഹോയേ. ജേ ബഡ ആപ തേ ബഡ തേരീ ദാത്, ജിന ദിന കർക്കേ കീത്തീ രാത്, കസം വിസാരേ തേ കം ജാത്. നാനക് നാമ ബാജ സനാദ്ര ഗുജരി മഹല്ല ചൗഥ, ഹര കേ ജന സത്ഗുര സത്പുർഖ, ബിനോ കരോ ഗുരുപാസ, അമ കീരേ കിരമ സത്ഗുര ശരണായി.

ഒരാസുരി മല്ലപ്പന്മാര് ഹരണ പാര് ഹരണ ലോപച്ചൂട്ടുന്ന എന്തേ കർത്തകുതാരേ മൃത്യസ്നാഥ മിത്യാമിട്ടേക്ക മനസ്സാരി സകത് കേവർദ്ധാരി ജയസേ കാക കെ പാര മൂസാ ടൂക്ക ഗാവത് കാമന ഗവാരി രാവ് കാര് കൃപാ പാര ബ്രഹ്മ സ്വാമി ബന്ധന ചോട്ട് കാരി ഭൂടത്ത് അന്ത നാനി പ്രഭുക്കാട്ടത്ത് സാധന സങ്കാരിത്തന ശ്രീമല്ലാപ്പൻ സിമര സിമര സ്വാമി പ്രഭപ്പന ശീതല തന്മനുചാത്തി